എൽ ഇ ഫാർമസി കോളേജ് ബെൽഗാവി 2016-17 പ്രവേശനങ്ങൾ പ്രാരംഭ. വിമാന നിൽദാന റസ്തെ വസ്വൻ കുർച്ചി ബെൽഗാവിയിൽ അത്യാധുനിക സൗലഭ്യമുള്ള ഹൊസ ക്യാമ്പസ് കെ കോളേജ് സ്ഥലാന്തരഗൊണ്ടിരെ വിവിധ കോഴ്സുകളും ബി ഫാം, ഫാം ഡി, എം ഫാം മറ്റു പി എച്ച് ഡി സേരിതന്റെ ഫാർമസി ക്ഷേത്രത്തിൽ ഉന്നത ശിക്ഷണ പഠയലും സുവർണ അവകാശ. കോളേജിന് പ്രമുഖ വിശേഷതകളും 100-ക്കും വർഷങ്ങള ശൈക്ഷണിക ഇതിഹാസ മറ്റു അനുഭവ. വിശ്വദാദ്യന്ത 3,000-ക്കും ഹെച്ചു ഹഴയ വിദ്യാർത്ഥികള ബലിഷ്ഠ നെറ്റ്വർക്ക്. ബെൽഗാവിയ എയർപോർട്ട് റസ്തയിലിരുവ സുസജ്ജിത ഹാഗൂ അത്യാധുനികവാദ ഹൊസ ആവരണ. ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ, ഫലിതാംശ ആധാരിത ശിക്ഷണ പദ്ധതി, അഡ്വാൻസ് ഡിജിറ്റൽ ലേർണിംഗ് എക്കോസിസ്റ്റം, ജാഗതിക മട്ടദ ഗ്രന്ഥാലയ, വിശ്വദർജയ പുസ്തക മറ്റു മാഹിതി കേന്ദ്ര, പ്രായോഗിക തരബേതി സൗലഭ്യ, ആധുനിക വിദ്യാർത്ഥി നിലയങ്ങളും മറ്റു ക്രീഡാ മൂല സൗകര്യങ്ങളും. നാക് എ പ്ലസ് ഗ്രേഡ് മറ്റു NIRF ശ്രേയാങ്ക ഹൊന്നിരുവ പ്രതിഷ്ഠിത സംസ്ഥയിൽ ഗുണമട്ടദ ശിക്ഷണ മറ്റു ഉദ്യോഗാവകാശത്തെ ആദ്യത്തെ. ഹെച്ചിന മാഹിതിഗാഗി കരെ മാടി ദൂരവാണി സംഖ്യ 0831-247-1399, മൊബൈൽ സംഖ്യ 9740639702, വെബ്സൈറ്റ് www.ele.farm.edu.